0: അപവിശ്വാസം കരണം അഭിരഹസ്യ പ്രകാശകരം
1: സ്വാമി ഭവാൻസ്യ കുതുസേക സ്വാമി ഭവാൻസ്യ ഉത്താനുഭൂസേക സ്വാമിനി ഭവാൻസ്യ നവതവടിനസേക
0: എഹിൻ പ്യാനനി ഉൻവാൻസ്യഗെ മരണയത് ഉത്താനയത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യത് ഗലവീമദായക കുശലാനത് അപ്പി ഒബട പുതകരമു ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ കരാന്നട്ട് അപ്പ സുദുസാൻ വശ്യൻ സൽക്കീമകേന അപ്പി ഒബട തുതി പുതമു ക്രിസ്തുൻ മഹാൻസ്യഗെ ശ്രീ ശരീരേതത് ശ്രീ രുധിരേതത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിനെ സത്കരണു ലബന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു സ്വാമിനി മുള്ളുവൈ പെതൃ പവത്ന ഒബഗെ ശുദ്ധ സ്വഭാവ സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗരാദ് ഗുരു തുമന്ത് സകല പൂജക പിരിസുദ സമഗേം സ്വഭാവദയ ഗുണേൻ പെരുപ്പുൻ വന്നിട്ട് സലസ്സുനു മാനവ ഉത്താനി ബലാപുരത്ത് ഏതുവ മീഗിയ അപ്പകെ സഹോദര സഹോദരിയാന്ത് ഒബഗേ ദയനുകം പാവകരെ വിശ്വാസേ തപമിനശ്രുവാൻ കുത്സ്യാലന്ദ് സീകര ഒബഗേ ശ്രീവത മണ്ഡലെ ആലോക്യ വിതട്ടവും കെന്തവാഗത് മാനവ അപ്പ സിയാലന്റെ ദയനുകം പാക്കല മാനവ ഭാഗ്യവത് ദേമാതാവന കനിമറിയാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻ ഒബഗേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപതി സദാ ജീവനേ സഹഭാഗി വീമട്ട സുദുസൻകല മാനവ തവത ഉൻഹാ സമഗുബട പ്രശാന്ത് സാക്കിരീമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്ര ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മാനവ ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കെരൈദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മാനഹാ സമഗെ ക്വഡ് വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ

0: അപവിശ്വാസകരണ ബിരഹസ്യപ്രകാശകരമാണ്.
1: സ്വാമി വാസ്യകുതുസേക സ്വാമിനി വാസ്യുതാനുസേക സ്വാമിനി ഉപവാൻസേ നവത വടിനസേക.
0: എഹിൻ പ്യാനനി ഉൻവാൻസിഗേ മരണയാത് ഉത്താനയാത് സീപത് കർമ്മിൻ ജീവനദായക ഭൂപ്യാത് ഗലവീമദായക കുശലാനാത് അപ്പി ഒബട പുത കരമ ഒബഹമേ സിറ്റിമിൻ ഒബട സേവേ ഖരാന്നട്ട് അപ്പ സുദുസാൻ വശിൻ സൽക്കീമകന അപ്പി ഒബട തുതി പുതമു. ക്രിസ്തുൻ മഹാൻസിഗേ ശ്രീ ശരീരേതാത് ശ്രീ രുധിരേതാത് സഹഭാഗിവന അപ്പ സമ ശുദ്ധാത്മനൻ വിശിന് സത്കരുണു ലഭന ലെസ് അപ്പി അവനത്വ ആയ സിറ്റിമു. സ്വാമിനി മുള്ളുവേ പെതൃ പവത്ന ഉപകേ ശുദ്ധ ഉത്സഭാവ് സീകല മാനവ ഫ്രാൻസിസ് നമതി അപ്പ ശുദ്ധോത്തമ പ്യാനന്ദ് മെൽക്കം രഞ്ജിത് നമതി അപ്പ അഗറാദ് ഗുരു തുമന്ദ് സകല പൂജക പിരിസത് സമഗേം സ്വഭാവദയാഗുണേൻ പെരുപുൺവാനട്ട് സലസ്സുനു മാനവ. ഉത്താനി ബലാപുരത്ത് ഏറ്റവും മീകിയ അപകേ സഹോദര സഹോദരിയാന്ത് ഉപകേ ദയനുക്കം പാവകരെ വിശ്വാസി തപമിനശ്രുവാൻ കുത്സ്യാലാന്ത് സീകര ഉപകേ ശ്രീവത മണ്ഡലെ ആലോക്യ വെത്തടോൻ ഖന്ദവാഗത് മാനവ് അപ്പസ്യാലാന്ത് ദയനുക്കം പാകല മാനവ് ഭാഗ്യവത് ദേമാതാവന് കന്നിമര്യാവന്ത് ഭാഗ്യവത് അപ്പോസ്തുല വരുന്ത് എക്കെ കാലയൻഹി ഉപകേ കമത്തേറ്റു കലശീല ശുദ്ധവന്തയിന്ത് സമഗ അപിതു സദാ ജീവനേറ്റ് സഹഭാഗ്യവീമട്ട് സുദുസാൻ കല മാനവ് തവത ഉൻഹാ സമഗ ഉപട പ്രശാന്ത് സാക്കിരിമട്ടത് ഒബഗേ മഹിമയ വർണ്ണാ കിരീമട്ടത് ഒബഗേ പുത്രു ജേസുസ് ക്രിസ്തുൻ മഹാൻസി മകിൻ അപ്പട്ട് വരം ദുണു മേനവ് ഉൻവഹാൻസി മകിന്ദ ഉൻവാൻസേ സമഗത ഉൻവാൻസേ കരേദ സിയലു ബാലത്തെ ദേവി പ്യാനനി ശുദ്ധാത്മേനഹാ സമഗെക്വഡ വസന്നാ ഉപവഹാൻസേട്ട് സകല ഗൗരവയാത് മഹിമ